ചമീപനിയനി തക്കുചോടീസുലുള്ള വാകൊന തുടകിരീയേ അന്തജനകുനി പലുകുലകു അസഹനവു